യാക്കൂബ് അലൈഹിസ്സലാം ഞാൻ ഊരിയെന്നും കുമ്പം ഇടാനിക്കാൻ കുർമ്മിച്ചപ്പോ മുസ്ലിം കുർമ്മി ഒൽപ്പറ്റിസ്